ചാവടി. തൂക്കുത്തുറണ അളപ്പറ, തൂക്കുത്തുറണ തടാലടി, തൂക്കുത്തുറണ കട്ടുക്കടങ്ങാതെ ഗ്രാമത്ത് കാട്ട് അടി.